0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി, ഹംസധ്വനി രാഗത്തിൽ ഗജവദന എന്നാരംഭിക്കുന്നു. പുരന്ദരദാസർ ദേവർനാമ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Veena recital by Dr. S. Vijayaraghavan. He is accompanied on the mridangam by Tunkur B. Ravishankar and on the ghatam by H.L. Shivashankar Swami. He begins his Veena recital with the Devarnama of Purandardasar, Gajavadana, in the ragam Hamsadhwani, set to Adithalam.

0: ധർമ്മവതി രാഗത്തിൽ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കീർത്തനം ചക്രരാജ എന്ന് തുടങ്ങുന്നു. രൂപകതാളം.
1: Continuing his Veena recital, he will now present a composition of Dr. L. Muthaiya Bhagwathar, Chakra Raja, Indiragam Dharmavadi, Setchu Rubakathalam.

0: ഗസാലി രാഗത്തിൽ അപരാധ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദിതാളം.
1: Now listen to the composition of Saint Thyagaraja, Abaradha, in the ragam Rasali, set to Adithalam.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. അടുത്തത് ത്യാഗരാജസ്വാമികൾ രചിച്ച ഒരു കീർത്തനമാണ്, രാഗം ശങ്കരാഭരണം, മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഇൻ ദ രാഗം ശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പ്.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ സിന്ധുഭൈരവി രാഗത്തിൽ രചിച്ച ഒരു ഭജനാണ് രൂപകതാളം.
1: Dr. S. Vijayaraghavan concludes his Veena recital with a composition of Maharaja Swadhi Thirunal Vishveshwar, Endaragam Sindhu Bhairavi, set to Rubagathalam.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണകച്ചേരി. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ. ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസ്ണിംഗ് ടു വിനർ റെസൈറ്റൽ ബൈ ഡോക്ടർ എസ് വിജയരാഘവൻ. Accompanying artists were Tungur B. Ravi Shankar on the mridangam and H.L. Shiva Shankar Swami on the ghatam. This program is brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ജനനി മാമവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഭൈരവി, മിശ്രജാപ്പ താളം.
1: This is Ragam 2470 THanytime Indian music. Listen to Carnatic vocal recital by Thamarakad Sri T.N. Govindan Nambudiri. Is accompanied on the violin by Sri S. Varadarajan. On the mridangam by Sri Chertala Krishnakumar. And on the ghatam by Sri Udupi S. Sridhar. He begins his vocal recital with a composition Janani Mamava. In the rag Bhairavi set to Mishra Chapatal.

0: ഭൈരവി രാഗത്തിൽ ജനനി മാമവ എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രജാപതാളം.
1: You were listening to the composition Janani Mamava in the rag

0: ഭൈരവി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് താമരക്കാട് ശ്രീ ടി എൻ ഗോവിന്ദൻ നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ എസ് വരദരാജൻ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
0: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ താമരക്കാട് ശ്രീ ടി എൻ ഗോവിന്ദൻ നമ്പൂതിരി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ എസ് വരദരാജൻ ഓൺ ദ വയലിൻ, ശ്രീ ചേർത്തല കൃഷ്ണകുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ ഉടുപ്പി എസ് ശ്രീധർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ മലയാള കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ശ്രീദത്ത് എസ് പിള്ള മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. Now we bring you Malayalam Kritis of various composers recited by M.K. Shankaran Nambudiri. He is accompanied by C.S. Anurup on violin, Sridhat S. Pillai on mridangam and Trikkakara Vayyan Chandaram on ganjira. Adhyam Ambagauri en aarambhikkunna varnam. Aarabhiragam Irayamman Thambiyude Kriti Tisra Jadi Tripudaralam. The first item of this concert is a varnam in Arabhiraga set to Tisra Jadi Tripudaralam, composed by Irayamman Thambi.

ശ്രീ ബാലകൃഷ്ണ പാഹിമാം, പൂർവി കല്യാണി രാഗം, രൂപകതാളം, കെ സി കേശവപിള്ളയുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീ ബാലകൃഷ്ണ പാഹിമാം ഇൻ രാഗ പൂർവി കല്യാണി, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള, സെറ്റു രൂപകതാളം.

ഇനി വന്ദേ മാതരം. രാഗം കുന്തളവരാളി, ആദിതാളം കെ സി കേശവപിള്ളയുടെ കൃതി. നെക്സ്റ്റ് ഈസ് വന്ദേ മാതരം ഇൻ ദ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള, സെറ്റു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ മലയാള കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ശ്രീദത്ത് എസ് പിള്ള മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, ശ്രീദത്ത് എസ് പിള്ള ഓൺ മൃദംഗം, ആൻഡ് തൃക്കാക്കര വയ്യൻ ശാന്താറാം ഓൺ ഗഞ്ചിറ. അടുത്തത് പങ്കജാക്ഷനാം എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, തോടിരാഗം രൂപകതാളം. എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടിന്യൂസ് ഹിസ് റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ ഇൻ രാഗ തോടി, സെറ്റു രൂപകതാളം.

ഭരതനോടു ചൊന്നുമെല്ലേ. നീലാംബരി രാഗം, സ്വാതി തിരുനാൾ പദം, രൂപകതാളം. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് എ പദം ഇൻ രാഗ നീലാംബരി സെറ്റ് ടു രൂപകതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. കാന്തനോടു ചൊന്നുമെല്ലേ.

0: എം കെ ശങ്കരൻ നമ്പൂതിരി ആലപിച്ച മലയാള കൃതികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ശ്രീദത്ത് എസ് പിള്ള മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, ശ്രീദത്ത് എസ് പിള്ളൈ ഓൺ ദി മൃദംഗം, ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ദി ഗഞ്ചിറ.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.